യുടെ നാവിന്മേൽ വസിച്ച് ദശരഥ മഹാരാജാവിനെ കൊണ്ട് ശ്രീരാമചന്ദ്രദേവന്റെ അഭിഷേകം മുടക്കുകയാണ്. കൈകേയിയുടെ മകനായ ഭരതനെ രാജകുമാരനാക്കണം എന്നാണ് കൈകേയിയുടെ ആഗ്രഹം. പക്ഷേ ഈ രാമനും ലക്ഷ്മണനും ഭരതനും ഇവർക്കാർക്കും ഒരു വ്യത്യാസവും ഇന്നാരുടെ മക്കളാണ്, ഇത് ഇന്നാരുടെ മക്കളാണ്, മറ്റേത് ഇന്നാരുടെ മക്കളാണ് എന്നൊന്നും യാതൊരു വിദ്വേഷവും ഇല്ലാതെ വാഴുന്ന സമയത്താണ് ഈ കൈകേയിയുടെ നാവിൽ മന്ദര കയറി ഇങ്ങനെ പറയിക്കുന്നത്. അപ്പോഴേ അന്തപുരത്തിൻ്റെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കിയേ, മറ്റുള്ള രണ്ട് സ്ത്രീകളും, അതായത് ചേട്ടത്തി അനിയത്തി, അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഇങ്ങനെയുള്ള മന്ദര പോലുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ വീടുകളിൽ വരും, സന്തോഷപൂർണമായിട്ട് ജീവിച്ചു

ഇരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ വരും കുടുംബ കലഹം ഉണ്ടാക്കാൻ വേണ്ടി. അത് പണ്ട് മുതലേ ഉള്ളതാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ സന്തോഷത്തോടുകൂടി മൂന്ന് സ്ത്രീകളും അവർക്കുണ്ടായ നാല് പുത്രന്മാരും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന സമയത്താണ് ഈ മന്ദര കൈകേയുടെ നാവിൽ വസിച്ച് മറ്റ് രണ്ടുപേരിൽ നിന്നും ഭിന്നിപ്പിച്ച് ഭരതനെ രാജാവാക്കണമെന്നും അങ്ങനെ ഭരതൻ രാജാവാവുകയാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ രാമൻ ഈ നാട്ടിലേ കാണരുത്, 7-14 വത്സരം കാട്ടിൽ വസിക്കണമെന്നാണ് പറയുന്നത്. അതായത് എൻ്റെ കണ്ണിന് കണ്ടുപോകരുതെന്ന്. അങ്ങനെ രാമൻ വനത്തിൽ പോകുന്നു. ഈ രാമൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ രാമൻ വനത്തിൽ പോയാലേ ദുഷ്ടകാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെയാണ് വനത്തിൽ പോകുന്നത്. അത് വിച്ഛിന്ന അഭിഷേകം, അതായത് അഭിഷേക വിച്ഛിന്നം, അതാണ് ഇനി നമ്മൾ പാരായണം ചെയ്യാൻ

0: ശുഭദിന ചിന്തകൾ.
1: നിനക്ക് ഹൃദയമില്ല, ഹൃദയശൂന്യനാണ്. നിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമില്ല, നീ എനിക്ക് ഹൃദയം നൽകിയിട്ടില്ല. ഇതൊക്കെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുള്ളതാണ്. പക്ഷെ ഇത് പറയുമ്പോൾ ഒരിക്കലും പറയുന്ന ആൾ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്ന ആൾ ഇഷ്ടപ്പെടുന്നതും രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയമെന്ന ആ അവയവത്തെ ആകില്ല. പണ്ടൊരു മുതലയുടെ പുറത്ത് ഒരു കുരങ്ങൻ കയറിയത്രേ. കുരങ്ങന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു, ഈ മുതലയുടെ ഹൃദയം അവന് കഴിക്കാൻ വേണമെന്ന്. ചെറിയ ആഗ്രഹമല്ല, മറ്റൊരാളിന്റെ ഹൃദയം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വല്ലാത്ത ദുഷിച്ച ചിന്ത. എന്തായാലും നിഷ്കളങ്കയായ മുതല കുരങ്ങനെ കയറ്റി അതിന്റെ നടുവിലെത്തിയപ്പോൾ കുരങ്ങൻ മുതലയോട് പറഞ്ഞത്രേ, നിന്റെ ഹൃദയം എനിക്ക് തരൂ, എനിക്ക് കഴിക്കണമെന്ന്. ഇത് കേട്ട് ബുദ്ധിയുള്ള മുതല പറഞ്ഞു, അയ്യോ, ഇത് നീ നേരത്തെ പറയേണ്ടതല്ലേ. കരയിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹൃദയം കൂടി എടുത്തുകൊണ്ട് വരുമായിരുന്നല്ലോ. ഇത് ഹൃദയം ഞാൻ കരയ്ക്ക് വെച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കുരങ്ങന് സന്തോഷമായി. എങ്കിൽ എടുത്തുകൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ കരയിലേക്ക് പോവുകയും മുതല മുങ്ങാങ്കുഴിയിട്ട് താഴുകയും കുരങ്ങൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. ഇവിടെ ഹൃദയം ഒരു അവയവമല്ല, ഹൃദയം ഒരു സമീപനവും ഒരു വികാരവുമാണ്. ബുദ്ധി കൊണ്ട് നാം അകറ്റുന്നതിനെ പലതും വികാരങ്ങൾ കൊണ്ട് നാം ചേർത്ത് വെക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ഹൃദയമാണ്. ഗണിതങ്ങളുടെ ഗുണിതങ്ങൾ മാത്രമല്ല ജീവിതം, അതിനപ്പുറത്ത് സ്നേഹത്തിന്റെ ഭാഷ്യമുണ്ട് ജീവിതത്തിന്. കരുതലിന്റെയും കരുണയുടെയും ഒക്കെ കയ്യൊപ്പുണ്ട് ജീവിതത്തിന്. ഹൃദയം എപ്പോഴും സംസാരിക്കുന്നത് കരുണയുടെയും കരുതലിന്റെയും ഭാഷ്യമാണ്. അവിടെ വേദനകൾക്ക് സ്ഥാനമുണ്ട്, വികാരങ്ങൾക്ക് സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധി കൊണ്ട് നാം ഒഴിവാക്കുന്ന പലതിനെയും ഹൃദയം വീണ്ടും വിളക്കി ചേർക്കുന്നത്. അങ്ങനെ ഹൃദയം ചേർത്ത് തന്ന ബന്ധങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്, മറക്കാനാവാത്തതാണ്, സന്തോഷം പകരുന്നതാണ്, ആനന്ദം പകരുന്നതാണ്. ബുദ്ധി കൊണ്ട് നാം സ്വന്തമാക്കിയ പലതും ചിലപ്പോൾ കണക്കുകൂട്ടലുകൾ പിഴിച്ച് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഹൃദയം നമ്മളെ ആശ്വസിപ്പിക്കാറുണ്ട്, നീ വേദനിക്കേണ്ടതില്ല, കാരണം നീ നന്മയിൽ വിശ്വസിച്ചാണ് അതിനെ കൂട്ടിയത്. അതുകൊണ്ട് തന്നെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഹൃദയം പ്രവർത്തിക്കാറുണ്ട്. ഒരുപക്ഷെ തിരിച്ചടിയിലും ദുഃഖത്തിലും ബുദ്ധി നിശബ്ദമായാൽ പോലും ഹൃദയം നമ്മളോട് ചിലതൊക്കെ സംസാരിക്കാറുണ്ട്. അല്ലെങ്കിലും നമ്മളും ഹൃദയവും മാത്രമായി സംസാരിക്കുന്നതല്ലേ യഥാർത്ഥ കളങ്കരഹിതമായ സംസാരം. അവിടെ ഓർക്കപ്പെടുന്നതല്ലേ ഏറ്റവും ദിവ്യമായ സ്മരണ. അവിടെ മറക്കാതിരിക്കുന്നതും മരിക്കാതിരിക്കുന്നതുമല്ലേ ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഹൃദയമാണെല്ലാം, ഹൃദയമാണ് ജീവിതം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: വരികളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാദം.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഭക്തിസാന്ദ്രമായ പുണ്യ രാമായണ മാസത്തിൽ രാമായണ കഥയിലൂടെ ഒരു

0: ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലു കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ

0: കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: Stay tuned, stay happy with the Radio 91.2.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലു കാസ് കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
6: നന്മയുടെ വേറിട്ട ശബ്ദം ഇത്, എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണം മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്, സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിൽ

മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ 91.2.

0: നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2.
1: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാനാണ്, എന്റെ പേര് ആതിര. ജില്ലയിലെ പലയിടങ്ങളിലും ഓഗസ്റ്റ് 2 വരെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് സുരക്ഷിതരാകണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കലക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. പൊതുയിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക. ഇവയുടെ ചുവട്ടിലും സമീപത്തും നിൽക്കരുത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. കോണി കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള മറ്റു ഉപകരണങ്ങൾ, വസ്തുക്കൾ എന്നിവ കയറുപയോഗിച്ച് കെട്ടിവെക്കണം. ജനലുകളും വാതിലുകളും അടച്ചിടണം. സമീപത്ത് നിൽക്കരുത്. വീട്ടിന്റെ ടെറസിലും നിൽക്കരുത്. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങൾ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. റിലീഫ് ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയെടുക്കണം. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാം. കൊല്ലം മനയിൽകുളങ്ങര സർക്കാർ വനിത ITIയിലെ ഒഴിവുള്ള ട്രേഡുകളിലേക്ക് ഓഗസ്റ്റ് 8 വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളും TC ഫീസുമായി ഹാജരാകണം. ഫോൺ നമ്പർ 0474279714. ഓണത്തിനോടനുബന്ധിച്ച് ജില്ലയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുന്നതിനും കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും നിയന്ത്രിക്കുന്നതിനും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സിവിൽ സപ്ലൈസ്, റവന്യൂ, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, പോലീസ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി 1 മുതൽ 25 വരെ ജില്ലാ താലൂക്ക് തല സ്കോഡുകളും മോണിറ്ററിംഗ് സമിതിയും രൂപീകരിച്ചു. ജനങ്ങൾക്ക് പൊതുവെ വിപണിയെ സംബന്ധിച്ച പരാതികൾ അറിയിക്കുന്നതിന് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ ഫോൺ നമ്പറുകൾ: കൊല്ലം 9181852739. കരുനാഗപ്പള്ളി ഫോൺ നമ്പർ 9188852742. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ September 30 അക്ഷയ സെന്റർ വഴി ബയോമെട്രിക് മാസ്റ്ററിംഗ് നടത്തണം. ഫോൺ നമ്പർ 0474279248. 110 KV സബ്സ്റ്റേഷനിൽ നിന്നും സൌത്ത് സെക്ഷന്റെ വിതരണ പരിധിയിൽ ഇടതടവില്ലാതെ വൈദ്യുതി നൽകുന്നതിന് ദേശീയപാത 66 കിഴക്കുഭാഗത്തു കൂടി അണ്ടർഗ്രൌണ്ട് കേബിൾ ഉപയോഗിച്ചുള്ള 11 KV ലൈനിന്റെ നിർമ്മാണത്തിനായി ഇന്ന് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ കോൺഗ്രസ് മന്ദിരം ടോപ്പേഴ്സ് റോഡിൽ ഗതാഗതം നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സെഷൻ അറിയിച്ചു. കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ താലൂക്ക് സമ്മേളനം ഇന്ന് 2:30 IMA ഹാളിൽ മന്ത്രി MLJ ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് പ്രസിഡന്റ് ജെ ഗുരുപ്രസാദ് അധ്യക്ഷത വഹിക്കും. യാത്രയപ്പ് സമ്മേളനം CR മഹേഷ് MLA നിർവഹിക്കും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച 2026 ഖാദി ഓണം സമ്മാന പദ്ധതിയുടെ ഭാഗമായി പ്രതിവാര നറുക്കെടുപ്പ് ഖർബല ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ കോർപ്പറേഷൻ കൌൺസിൽ ഷൈനി നറുക്കെടുപ്പ് നടത്തി. കൊട്ടാരക്കര ഖാദി ഗ്രാമ സൗഭാഗ്യയിലെ ഉപഭോക്താവായ ഗോപകുമാറാണ് നറുക്കെടുപ്പ് വിജയി. അടുത്ത നറുക്കെടുപ്പ് August 7 നടത്തുമെന്ന് പ്രോജക്ടർ ഓഫീസർ അറിയിച്ചു. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചെയ്യും ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയില് ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ.
8: പറയട്ടെ.

0: എന്നാലും കനകാംബികയുടെ പൊടി പോലും കാണുന്നില്ലല്ലോ.
1: ഏത് കനകാംബികയുടെ കാര്യമാണ് പറഞ്ഞത്?
0: അല്ലേ, അത് കൊള്ളാം. നമ്മുടെ വാർഡ് മെമ്പർ കനകാംബികയുടെ കാര്യമാ പറഞ്ഞത്.
1: അത് ശരി, ഞാൻ വിചാരിച്ച നമ്മുടെ പപ്പടം കൊണ്ടുവരുന്ന കനകാംബികയായിരിക്കും. ആ അതിരിക്കട്ടെ, എന്തിനാ മെമ്പറെ തിരക്കിയത്?
0: നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ടോ മനുഷ്യ? വോട്ട് ചോദിക്കാൻ വന്നപ്പോ നമ്മൾ അവളോടൊരു കാര്യം പറഞ്ഞ് മറന്നുപോയോ?
1: റോഡ് ടാർ ചെയ്യുന്ന കാര്യം.
0: ആ അത് തന്നെ. അവള് ജയിച്ച് ആഹ്ലാദ പ്രകടനം കൊണ്ട് പോയപ്പോ ടെമ്പോടെ മുകളിൽ നിന്ന് ടാറ്റാ കാണിച്ച് പോയതാ. പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല.
1: ടൂ വീലറിൽ പോകുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
0: ഇനി പോകുമ്പോ എന്നെ ഒന്ന് വിളിക്കണേ.
1: മെമ്പറുടെ വണ്ടിയുടെ മുമ്പ് ചാടി വീഴാനാന്നു? എടോ കനകാംബിക മാത്രം വിചാരിച്ചാലേ നമ്മുടെ റോഡ് ശരിയാക്കാൻ പറ്റത്തില്ല.
0: പിന്നെ അവള് കേറി ഏറ്റതോ? അവളേറ്റത് കൊണ്ടാ ഞാൻ അവ കോട്ട് കൊടുത്തത്.
1: എടോ ആ റോഡിന്റെ കിഴക്കേ ഭാഗം നാലാം വാർഡും പടിഞ്ഞാറേ ഭാഗം മൂന്നാം വാർഡുവാ. രണ്ടു മെമ്പർമാരുകൂടി വിചാരിച്ചാലേ ആ റോഡ് വൃത്തിയാക്കാൻ പറ്റൂ.
0: നാലാം വാർഡിലെ കുസുമകുമാരി അമ്മയെ ഞാൻ പോയി കണ്ടെന്ന് സംസാരിക്കാം.
1: അവരെ പോയി കണ്ടാലും നോക്കട്ടെന്നെ പറയൂ.
0: അല്ലേ, ജനപ്രതിനിധികൾക്ക് ഒരു ഉത്തരവാദിത്വം വേണ്ടായോ?
1: ഒരുവിധം വൃത്തിയായിട്ട് കിടന്ന റോഡായിരുന്നു. പൈപ്പ് കുഴിച്ചിടാനായിട്ട് വെട്ടിയാ ആ മുഴുവൻ കട്ടായിട്ട് മാറിയത്.
0: പൈപ്പ് കുഴിച്ചിട്ട് മാസങ്ങൾ എത്ര ആയി, വെള്ളം ഒട്ട് വന്നതുമില്ല.
1: അതിന് പ്രതീക്ഷിക്കണ്ട, ഏതാണ്ടൊക്കെ നിയമഗുരിക്ക് പെട്ട് കിടക്കുവാന്നാ പറഞ്ഞത്.
0: തെരുവ് വിളക്കും കൂടെ കാണിക്കട്ടെ, കൊറേ ഓട്ടർമാര് കുഴിയിലും വീഴട്ടെ. ചക്കര വർത്താനവും പറഞ്ഞോണ്ട് ഇനി വരട്ടെ വോട്ട് ചോദിക്കാന്.
2: അമ്മാവോ, നമ്മളെയൊക്കെ ശാസ്ത്രീയമായിട്ട് പറ്റിക്കുന്ന ആൾക്കാര് നാട്ടിലുണ്ട് കേട്ടോ.
1: എന്താ രവി, നിന്നെ ആരാടാ ശാസ്ത്രീയമായിട്ട് പറ്റിച്ചേ?
0: അല്ലേ, ഇതാ നിന്ന് കിണിക്കുന്നു.
2: അമ്മാവ, ഇവിടെ ഇംഗ്ലീഷ് പത്രം വരുത്തുന്നത് എവിടാ?
0: അത് എന്നോട് എന്തിനാടാ ചോദിക്കുന്നത്? എനിക്ക് ഇംഗ്ലീഷ് അക്ഷരം തന്നെ അറിഞ്ഞുകൂടാ. പിന്നെന്തിനാടാ നീ എന്നെയാടാ ഞാൻ ചോദിക്കുന്നത്?
1: പണ്ട് നമ്മുടെ വായനശാല ഇംഗ്ലീഷ് പത്രം ഉണ്ടായിരുന്നല്ലോടാ, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയാൻ വയ്യ.
0: ആരാണ്ടടാ കയ്യിൽ ഇംഗ്ലീഷ് പത്രം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ആരാന്ന് ഓർക്കുന്നില്ല.
1: ഓ ശരിയാടോ, നമ്മുടെ തൊണ്ടിന്റെ അകത്തെ ശിവനാഥം വരുത്തുന്നുണ്ട്.
0: അല്ലേ, എന്താടാ ചിരിക്കുന്നത്? നിനക്ക് തലയ്ക്ക് വല്ല വെളുപുറമുണ്ടോ?
2: മാമി, ഹൈദരാബാദിലൊരു കമ്പനിയിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ടെന്ന് ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യം വന്നിട്ടുണ്ടെന്ന് നമ്മുടെ ജോയിക്കുട്ടി വിളിച്ച് കോശിയോട് പറഞ്ഞു.
1: ഏത് കോശി?
2: നമ്മുടെ നാരങ്ങാത്തറയിലെ വർഗീസ് അച്ചായന്റെ മോൻ. കോശി പലയിടത്തും തിരക്കിയപ്പോ തെങ്ങിന്റെ അകത്തെ ശിവനാഥൻ ചേട്ടന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു.
0: എടാ, ഞങ്ങളും അത് തന്നെയോ പറഞ്ഞത്, അന്നേരം വാ നിന്ന് വിട്ടിച്ചിരി നടത്തിയത്.
2: അമ്മാവി പറയട്ടെ, ഞാനും കോശിയും കൂടെ ശിവനാഥൻ ചേട്ടന്റെ വീട്ടിൽ പോയി.
1: അവിടെ ചെന്നപ്പോ പഴയ പത്രം എല്ലാം തൂക്കി വിട്ടെന്ന് പറഞ്ഞോ?
2: അവിടെ ചെന്നപ്പോ ശിവനാഥൻ ചേട്ടൻ അവിടെ ഇല്ല.
1: വീട്ടിലുള്ളവരോട് ചോദിക്കാൻ എന്താ?
2: അവിടെ ഒരു അപ്പൂപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൂപ്പനോട് ഇംഗ്ലീഷ് പത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അപ്പൂപ്പൻ പടപടാന്നങ്ങ് ചിരിക്കാൻ തുടങ്ങി.
1: അതെന്തിനാ ചിരിക്കുന്നേ?
2: അമ്മാവ, ശിവനാഥൻ ചേട്ടൻ എപ്പോഴും കൈ കൊണ്ടു കിടക്കുന്ന പത്രം വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് മേടിച്ചതാ പോലും.
0: എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ.
2: അമ്മാവി, ശിവനാഥൻ ചേട്ടൻ എവിടെയെങ്കിലും യാത്ര പോകുമ്പോ ആ പത്രം എടുത്ത് കക്ഷത്ത് വെച്ചോണ്ട് അങ്ങ് പോകും.
0: യാത്ര പോകുമ്പോ കൊട കൊണ്ടുപോകുന്നു കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോകുന്ന എന്തിനാ?
2: ആ പേപ്പറും കൈവച്ച് തേച്ചി മുനിക്കിയ മുണ്ടും ഷർട്ടും ധരിച്ച് എവിടെയെങ്കിലും കേറി ചെന്നാ ഒരു വില ഉണ്ടാകുമെന്ന്. എന്നിട്ട് തിരികെ വന്ന് ആ പത്രം സൂക്ഷിച്ചു വെക്കും
0: പോലും.
2: അമ്മാവ്, ഇനി ഇതിലെ വരുമ്പോഴേ ഇംഗ്ലീഷ് പത്രം കൈവച്ചോണ്ട് പോകുമ്പോ അമ്മാവി വിളിച്ച് പത്രം ഒന്ന് വായിപ്പിക്കണം കേട്ടോ.
0: ഓ, ഞാനെന്തോ കാര്യത്തിനാ അവനെ വിഷമിപ്പിക്കുന്നത്? അവൻ ആരണ്ടൊക്കെയാണെന്ന് കാണിക്കാനാ പത്രം മേടിച്ചോണ്ട് നടക്കുന്നത്. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് കാട്ടുവാൻ വേഷവും ഭാവവും കാട്ടുന്നു മാനുഷർ.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: ഇവിടെ ആണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏതർ റേഡിയോ 91.2.

0: ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: തന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
3: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: Stay tuned, stay happy with the Radio 91.2.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
5: You're listening to Enter Radio 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി റേഡിയോ 91.2.

0: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ്.
1: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
5: ബമ്പർ സമാനമായി 20 Kia Seros കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
1: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
0: റേഡിയോ 91.2.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
0: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
7: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ആണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

0: രശ്മി ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
1: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
5: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
1: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. ഈ കർക്കിടക മാസത്തിൽ, ഈ പുണ്യ രാമായണ മാസത്തിൽ രാമായണ കഥ പറഞ്ഞു കൂടെയുള്ളത് ഞാൻ സ്വാതി ആചാര്യ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം സീതാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഹനുമാൻ സ്വാമി ലങ്കയിൽ എത്തിയതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് അതിന്റെ തുടർഭാഗങ്ങളിലേക്ക് പോകാം. ലങ്കയിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം.

0: ഓർക്കുക, ലങ്ക ഒരു കനത്ത കാവലിലാണ്. കാവലിൽ നിൽക്കുന്നത് സാധാരണക്കാരല്ല, രാക്ഷസന്മാരാണ് ലങ്കയുടെ കാവൽക്കാരായി നിൽക്കുന്നത്. അങ്ങനെ ലങ്കയൊക്കെ അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴേക്കും ലങ്കയുടെ കോട്ടവാതിൽ ഹനുമാൻ സ്വാമി കാണുകയുണ്ടായി. ഹനുമാൻ സ്വാമി തീരുമാനിച്ചു ഈ കോട്ടവാതിൽ ചാടിക്കടക്കാമെന്ന്. പെട്ടെന്ന് ഹനുമാൻ സ്വാമിയുടെ മുന്നിലേക്ക് ലങ്കയിലെ ഒരു രാക്ഷസി, രാക്ഷസിയുടെ പേരിതാണ് ലങ്ക ലക്ഷ്മി, പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പിന്നീട് എന്താണ് സംഭവിക്കുക? ലങ്കാലക്ഷ്മിയും ഹനുമാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ഏറ്റുമുട്ടലിനൊടുവിൽ പരാജയപ്പെട്ട ലങ്കാലക്ഷ്മിക്ക് ഹനുമാൻ സ്വാമിയിലൂടെ ശാപമോക്ഷം ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇന്ന് പറയാനായിട്ടുള്ളത്. അപ്പോ അത് കഥാപാത്രങ്ങളിലൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം.
1: എടാ വാനരാ, നീ ആരാണ്? എന്തിനിവിടെ വന്നു? പ്രാണൻ പോകും മുമ്പ് സത്യം പറഞ്ഞുകൊള്ളൂ.
2: വികൃത രൂപിയായ നീ ആരാണ്? എന്നെ തടയുന്നത് എന്തിന്? അതിനുള്ള ഉത്തരം തന്നോളൂ ആദ്യം.
1: രാവണന്റെ ലങ്ക കാക്കുന്ന ലങ്കാലക്ഷ്മിയാണ് ഞാൻ. എന്റെ അനുവാദമില്ലാതെ ഒരു ഈച്ച പോലും ഈ കോട്ടയ്ക്കുള്ളിൽ കടക്കില്ല. വേഗം സ്ഥലം വിട്ടോളൂ.
2: ഭദ്രേ, ഞാൻ ഈ രാവണ നഗരം ഒന്ന് കാണാൻ വന്നതാണ്. ഒന്ന് ചുറ്റി കണ്ട് പെട്ടെന്ന് സ്ഥലം വിട്ടോളാം.
1: അത് അസാധ്യമാണ് വാനര. നീ എന്റെ കൈക്കരുത്ത് അറിഞ്ഞുകൊള്ളൂ.

0: അയ്യോ അയ്യോ അയ്യോ, ഈ കവീന്ദ്രൻ എന്നെ ജയിച്ചിരിക്കുന്നു. ബ്രഹ്മാവ് തന്ന ആ വരം അത് ഇപ്പോൾ സഫലമായിരിക്കുന്നു.
1: ഏതാണ് ആ വരം? പറയൂലങ്കാലക്ഷ്മി.
0: എന്നെ ബലം കൊണ്ട് വാനരൻ ജയിക്കുന്ന നാൾ എനിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും അന്നു മുതൽ രാവണനും രാക്ഷസന്മാർക്കും വിനാശം സംഭവിക്കുമെന്നുമാണ് ആ വരം. ഹനുമാൻ, നിന്റെ ആഗമന ഉദ്ദേശം സാധിച്ചോളൂ. പതിവ്രതയായ സീതാദേവിയെ കണ്ടുപിടിച്ചുകൊള്ളു.
2: കേട്ടില്ലേ, അങ്ങനെ ലങ്കാലക്ഷ്മിക്ക് ശാപമോക്ഷം ലഭിക്കുന്നു, ഹനുമാൻ സ്വാമിക്ക് കോട്ടവാതിലിനുള്ളിലേക്ക് കടക്കുവാനുള്ള അനുവാദം ലഭിക്കുന്നു, ലങ്കാലക്ഷ്മി സീതാദേവിയെ കാട്ടിക്കൊടുക്കുവാനുള്ള സീതാദേവിയിലേക്കുള്ള വഴിയും കാട്ടിക്കൊടുത്തിട്ട് അപ്രത്യക്ഷയാകുന്നു. അങ്ങനെ സീതാന്വേഷണം രാവണന്റെ കോട്ട വരെ എത്തി നിൽക്കുകയാണ്. അങ്ങനെ രാവണന്റെ രാജധാനിയിലൂടെ ആഞ്ജനേയ സ്വാമി, സർവശക്തനായ ഹനുമാൻ സ്വാമി സഞ്ചരിക്കുകയാണ് സീതാദേവിയെ തേടി. രാമായണ സന്ധ്യയില് സീതാന്വേഷണത്തിന്റെ കൂടുതൽ ഭാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. രാമായണ കഥ പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ. കേട്ടുകൊണ്ടേയിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2.

ഒരു നിനവായി താനിരിക്കരുത്. അൻപിൻ വായ്തൊടലില്ലാതെ ഇതേമൊണ്ടും ഇല്ല അല്ലവാ. അന്ത കാതലും ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയിൽ പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൻ സിറിയ സിറിയ നിലവുകളോടും നികഴ്വുകളോടും ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും 20:10 മറക്കാമൽ ട്യൂൺ ചെയ്യുക. ഇന്ത്യ റേഡിയോ 91.2.

ഓർക്കുവാനായി എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കാതെ ഒരു മഴയും പെയ്തു തോരുന്നില്ല. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ.

പെട്ടെന്നാണ് കാലാവസ്ഥയൊക്കെ മാറിയത്. മഴയെന്ന് മനോഹരമായ ഒരു ഭാവമാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭീകരഭാവങ്ങൾക്കപ്പുറത്ത് മഴക്കവിതകളും മഴപ്പാട്ടുകളും ഒക്കെ മനസ്സിനെ തണുപ്പിക്കുന്ന മനോഹരമായ ചിന്തകളും ആശയങ്ങളുമൊക്കെ ഇന്ന് വായിക്കാനും കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. മഴയുടെ ഭാവങ്ങളിലും മഴത്തുള്ളികളിലും പ്രണയം കണ്ടെത്തുന്ന മനുഷ്യരുണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിയെ തണുപ്പിക്കുന്നത് പോലെ മനസ്സിൻ്റെ ചിന്തകളെ തണുപ്പിച്ച് ഭാവസാന്ദ്രമാക്കുന്ന പ്രകൃതി പ്രതിഭാസമൊക്കെ മഴയെക്കുറിച്ച് പറയുന്നവരുണ്ട്. എന്നാലേ ഒരു കാലത്ത് മഴ അങ്ങനെ ആയിരുന്നില്ല. അത് വളരെ ഭീകരമാമിതം മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ചോർന്നൊലിക്കുന്ന വീടുകൾ, വല്ലാത്ത കെടുതിയുടെ പഞ്ഞക്കാലം, രോഗങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്ന വ്യത്യസ്തമായ രീതി. ഇന്ന് കരുതലോ വായ്പയോ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് ഓർക്കുന്നത് കൗതുകരമാണ്, വിചിത്രമാണ്. അതിനെക്കുറിച്ച് പറയാം. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ചോർന്നൊലിക്കുന്ന കൂരയും അത് കെട്ടിമേയാൻ പോലും മാർഗമില്ലാതെ പാത്രങ്ങൾ മാറി മാറി വെച്ച് ഇരട്ടത്തുറങ്ങുന്ന മക്കൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറക്കമില്ലാതിരുന്ന് വെള്ളം പാത്രത്തിൽ നിറയ്ക്കുകയും കളയുകയും ചെയ്ത ഒരു കാലത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? സിനിമയിൽ കാണിച്ചാൽ പോലും അതൊക്കെയും സംഭവിക്കാത്ത കാര്യങ്ങളായിരിക്കുമെന്നാണ് പുതിയ തലമുറ വിലയിരുത്തുക. എന്നാൽ അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു. മഴക്കാലത്തെക്കുറിച്ച് ഇന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കകത്തോ മറ്റുള്ള സ്ഥലങ്ങളിലിരുന്ന് ചിന്തിക്കുമ്പോൾ പഴയ കാലം അങ്ങനെയായിരുന്നില്ല. ചോർച്ച വളരെ സാമാന്യവൽക്കരിച്ച രീതിയിലായിരുന്നു കണ്ടിരുന്നത്. കൊട്ടിലുകളും അതുപോലെയുള്ള അത്തരം കൂരകളും കൂടാതെ തന്നെ ഒരു 99% വീടുകളും ഓടിട്ടതായിരുന്നു. ഓടിൻ്റെ ഇടയിലൂടെ ചോർച്ച സ്വാഭാവികമായിരുന്നു. ആ സാഹചര്യങ്ങളിൽ ഇണങ്ങി ജീവിക്കേണ്ടി വന്ന മനുഷ്യൻ്റെ ഭൂതകാലം ഇന്ന് മഴക്കാലത്ത് നിന്ന് ഓർക്കുമ്പോൾ ഏറെ കൗതുകരമാണ്. അതെ, അങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു. ഇന്നുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. മഴക്കാലം വരുന്നുവെന്ന് കേൾക്കുമ്പോൾ അതിനായി കരുതി വെച്ച മനുഷ്യരുടെ കാലം. ഇടയ്ക്ക് കോവിഡ് വന്നപ്പോൾ നമ്മൾ പേടിച്ചില്ലേ? ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആകെ പേടിച്ചത് ആ ദിവസങ്ങൾ മാത്രമാണ്. എന്നാൽ നമ്മുടെ മുൻതലമുറയുടെ കാലത്ത് എല്ലാ വർഷവും ഇതുപോലെ പേടിച്ചൊരു കാലമായിരുന്നു മഴക്കാലം. ആ മഴക്കാലത്തിൻ്റെ കഷ്ടപ്പാടും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഓർക്കാൻ കഴിയുന്ന ഒത്തിരി ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അന്നത്തെ കഷ്ടപ്പാടിൻ്റെ ആ ഓർമ്മകൾ അവരുടെ ഭാവനയ്ക്കായി വിടുന്നു. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

മഴക്കാലത്തെ അതുപോലെ തന്നെ വീടിന്റെ പ്രയാസങ്ങൾ മാത്രമല്ല രോഗങ്ങളും ഛർദിയുടെയും കാലമായിരുന്നു അന്ന് മഴക്കാലം. ഛർദി ആദിസാരങ്ങൾക്ക് അന്ന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടും മൂന്നും നാലും അഞ്ചും കുഞ്ഞുങ്ങൾ നനഞ്ഞൊലിക്കുന്ന കൂരയും വെള്ളം കെട്ടി നിൽക്കുന്ന ചുറ്റുപാടുകൾക്ക് നടുവിൽ നിർത്താതെ ഛർദിച്ചാലുണ്ടാകുന്ന അമ്മയുടെ വേവലാതിക്ക് കാലം മാറിയപ്പോഴും മാറ്റമുണ്ടായിട്ടില്ല. ഇന്നത്തെ മക്കളോടുള്ള സ്നേഹം പോലെ തന്നെയാണ് അന്നും സ്നേഹമുണ്ടായിരുന്നത്. എന്നാൽ നിസ്സഹായതയുടെ ദുഃഖം അന്നുള്ളവരെ വല്ലാതെ വേട്ടയാടിയിരുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും മറക്കാത്ത നമ്മുടെ സ്വന്തം വളങ്ങടിയും അതിൻ്റെ ചൊറിച്ചിലുമെല്ലാം മഴക്കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. കച്ചവട താല്പര്യങ്ങൾക്കുള്ള ആശുപത്രികൾക്കപ്പുറത്ത് ചെറിയ ചെറിയ ക്ലിനിക്കുകളും ആശുപത്രികളുമാണ് അന്നുണ്ടായിരുന്നത്. അവിടെയൊക്കെ പോയി കുറേ നേരം നിന്ന് സ്വന്തം മക്കളുടെ വേവലാതിയും പ്രയാസവും പറഞ്ഞ് മരുന്ന് വാങ്ങിക്കുന്ന അമ്മയ്ക്ക് തിരികെ വീട്ടിലെത്തി ഒന്നും കൂടി അത് കൂടിയാൽ കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. കാരണം ക്ലിനിക് അടച്ചിട്ടുണ്ടാവും, വഴിയിൽ മുഴുവൻ വെള്ളവുമാണ്. പാമ്പിനെയും നീർക്കോലിയും ഒക്കെ നമ്മുടെ തലമുറയ്ക്ക് പേടിയില്ലാതായത് പ്രത്യേകിച്ച് എന്തെങ്കിലും പരിശീലനം നേടിയത് കൊണ്ടല്ല, അതിനോടൊപ്പം ജീവിക്കേണ്ടി വന്നുകൊണ്ടാണ്. ആ പാഠങ്ങളും പഠിപ്പിച്ചത് ഇതേ മഴക്കാലം തന്നെയാണ്. വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വരുന്ന നീർക്കോലി കുഞ്ഞുങ്ങളൊക്കെ വീടിനകത്തും പറമ്പിലുമൊക്കെ സ്വാഭാവികമായി കാണാമായിരുന്നു. ആ കാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നുകൊണ്ട് ഇന്നത്തെ കാലവുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെയും കൗതുകരമാണ്, വിചിത്രമാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ദേ പുറത്തേക്കൊന്ന് നോക്കി. ഓർമ്മകളെ ചെയ്തി ഒരേ സ്ഥലത്ത് കിളിച്ചു നിൽക്കുന്നു. ഒരു തെങ്ങ് നനയുന്നില്ലേ? പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോഴും അതിനുള്ളിലുമുണ്ട്. ഒരാത്മാവ് കിടന്ന് നനയുന്നുണ്ടാവും. അങ്ങനെ അവരൊക്കെയും ജീവിതകാലത്തും അതുപോലെ നനയുകയും വിയർക്കുകയും ചെയ്തവരാണ്. നമ്മളനുഭവിച്ച സന്തോഷത്തിൻ്റെ ദൃശ്യമാധ്യമങ്ങളോ യാത്രകളുടെ കൗതുകങ്ങളോ തിളക്കമാർന്ന വസ്ത്രങ്ങളോ അവർക്ക് ധരിക്കാനായിട്ടില്ല. അവരുടെ കൂടപ്പുറപ്പായത് കണ്ണുനീരുണങ്ങാത്ത കണ്ണുകളോ ചുക്കിച്ചുണഞ്ഞ ശരീരവും തഴമ്പിച്ച കൈകളും പാടുവീണ ദേഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമാണ്. അവർക്കൊന്നും സൺസ്ക്രീനെ കുറിച്ച് അറിയില്ലായിരുന്നു. അവർക്കൊന്നും സുഗന്ധദ്രവ്യങ്ങളെക്കുറിച്ചും അറിയില്ലായിരുന്നു. ചിലപ്പോൾ ഒരു പുതുവസ്ത്രം അണിഞ്ഞത് ഒരോണത്തിനോ പെരുന്നാളിനോ മാത്രമായിരുന്നു. അവരുകൊണ്ട് വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ തണൽ. അവരുടെ ശരീരത്തിൽ വീണ മഴത്തുള്ളികളുടെ തണുപ്പാണ് നമ്മളിന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ തണുപ്പ്. മഴയെ അവരെ സഹായിച്ചിട്ടില്ലെന്ന് പറയാനാവില്ല. മഴയെ അവരെ സഹായിച്ചിട്ടുണ്ട്. കാരണം മഴയത്ത് കരഞ്ഞപ്പോൾ അത് കണ്ണുനീരാണെന്ന് ഒരുപാട് പേർ അറിഞ്ഞില്ല. അത് മഴത്തുള്ളിയാണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ മഴത്തുള്ളികൾ അവരെ സഹായിച്ചിട്ടുണ്ടാകും. ആ ഓർമ്മകൾ കൂടി ഈ സ്വസ്ഥമായ തണുപ്പിൻ്റെ നിമിഷങ്ങളിൽ ഓർക്കാം. ചുറ്റുപാടിൽ കാണുന്ന വർണ്ണപ്രഭയിൽ മയങ്ങിപ്പോകുന്ന മനുഷ്യവികാരം മാത്രമല്ല പ്രണയം. നഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും ഉണർത്തിയ ഒരു തലമുറയെ ഓർക്കുന്നതും ഒരു പ്രണയമാണ്. കണ്ണീരണിയുന്ന പ്രണയം. ആ പ്രണയത്തിൻ്റെ നിമിഷങ്ങൾ കൂടി ഈ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം നമ്മളെ ഓർമ്മിപ്പിക്കട്ടെ, ഹൃദയത്തിൽ നിറയട്ടെ.

0: ശുഭദിന ചിന്തകൾ.
1: നിനക്ക് ഹൃദയമില്ല, ഹൃദയശൂന്യനാണ്. നിന്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമില്ല, നീ എനിക്ക് ഹൃദയം നൽകിയിട്ടില്ല. ഇതൊക്കെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുള്ളതാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഒരിക്കലും പറയുന്ന ആൾ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്ന ആൾ ഇഷ്ടപ്പെടുന്നതും രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയമെന്ന ആ അവയവത്തെ ആകില്ല. പണ്ടൊരു മുതലയുടെ പുറത്ത് ഒരു കുരങ്ങൻ കയറിയത്രേ. കുരങ്ങന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ മുതലയുടെ ഹൃദയം അവന് കഴിക്കാൻ വേണമെന്ന്. ചെറിയ ആഗ്രഹമല്ല, മറ്റൊരാളിന്റെ ഹൃദയം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വല്ലാത്ത ദുഷിച്ച ചിന്ത. എന്തായാലും നിഷ്കളങ്കയായ മുതല കുരങ്ങനെ കയറ്റി അതിന്റെ നടുവിലെത്തിയപ്പോൾ കുരങ്ങൻ മുതലയോട് പറഞ്ഞത്രേ, നിന്റെ ഹൃദയം എനിക്ക് തരൂ, എനിക്ക് കഴിക്കണമെന്ന്. ഇത് കേട്ട് ബുദ്ധിയുള്ള മുതല പറഞ്ഞു, അയ്യോ ഇത് നീ നേരത്തെ പറയേണ്ടതല്ലേ, കരയിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹൃദയം കൂടി എടുത്തുകൊണ്ട് വരുമായിരുന്നല്ലോ, ഇത് ഹൃദയം ഞാൻ കരയ്ക്ക് വെച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കുരങ്ങന് സന്തോഷമായി, എങ്കിൽ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ കരയിലേക്ക് പോവുകയും മുതല മുങ്ങാങ്കുഴിയിട്ട് താഴുകയും കുരങ്ങൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. ഇവിടെ ഹൃദയം ഒരു അവയവമല്ല, ഹൃദയം ഒരു സമീപനവും ഒരു വികാരവുമാണ്. ബുദ്ധി കൊണ്ട് നാം അകറ്റുന്നതിനെ പലതും വികാരങ്ങൾ കൊണ്ട് നാം ചേർത്ത് വെക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ഹൃദയമാണ്. ഗണിതങ്ങളുടെ ഗുണിതങ്ങൾ മാത്രമല്ല ജീവിതം, അതിനപ്പുറത്ത് സ്നേഹത്തിന്റെ ഭാഷ്യമുണ്ട് ജീവിതത്തിന്, കരുതലിന്റെയും കരുണയുടെയും ഒക്കെ കയ്യപ്പുണ്ട് ജീവിതത്തിന്. ഹൃദയം എപ്പോഴും സംസാരിക്കുന്നത് കരുണയുടെയും കരുതലിന്റെയും ഭാഷ്യമാണ്. അവിടെ വേദനകൾക്ക് സ്ഥാനമുണ്ട്, വികാരങ്ങൾക്ക് സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധി കൊണ്ട് നാം ഒഴിവാക്കുന്ന പലതിനെയും ഹൃദയം വീണ്ടും വിളക്കി ചേർക്കുന്നത്. അങ്ങനെ ഹൃദയം ചേർത്ത് തന്ന ബന്ധങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്, മറക്കാനാവാത്തതാണ്, സന്തോഷം പകരുന്നതാണ്, ആനന്ദം പകരുന്നതാണ്. ബുദ്ധി കൊണ്ട് നാം സ്വന്തമാക്കിയ പലതും ചിലപ്പോൾ കണക്കുകൂട്ടലുകൾ പിഴച്ച് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഹൃദയം നമ്മളെ ആശ്വസിപ്പിക്കാറുണ്ട്, നീ വേദനിക്കേണ്ടതില്ല, കാരണം നീ നന്മയിൽ വിശ്വസിച്ചാണ് അതിനെ കൂട്ടിയത്. അതുകൊണ്ട് തന്നെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഹൃദയം പ്രവർത്തിക്കാറുണ്ട്. ഒരുപക്ഷെ തിരിച്ചടിയിലും ദുഃഖത്തിലും ബുദ്ധി നിശബ്ദമായാൽ പോലും ഹൃദയം നമ്മളോട് ചിലതൊക്കെ സംസാരിക്കാറുണ്ട്. അല്ലെങ്കിലും നമ്മളും ഹൃദയവും മാത്രമായി സംസാരിക്കുന്നതല്ലേ യഥാർത്ഥ കളങ്കരഹിതമായ സംസാരം. അവിടെ ഓർക്കപ്പെടുന്നതല്ലേ ഏറ്റവും ദിവ്യമായ സ്മരണ. അവിടെ മറക്കാതിരിക്കുന്നതും മരിക്കാതിരിക്കുന്നതുമല്ലേ ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഹൃദയമാണെല്ലാം, ഹൃദയമാണ് ജീവിതം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.